ആകാശവാണി ഇംഫാൽ സന്തോക്ചരി മണിപ്പൂരി ഫിൽമി സൈസിംഗ് മതങ് മതങ് കുദോൾ യഹാൻ മത താബിരസി ബാമോൻ ഇബേമ ഫിൽമ സിദഗി അർബിൻ നമ്മി പുഷ്പരാണി അപുൻബാനി ഖോഞ്ചൽദ ബിസ്ഗുപ്ത ലൈഷ്രംന സൈരംഗ ടോണി അഹിബംന സൈരാംഗ് ബൈസൈ.

0: ആകാശവാണി ഇംഫാൽ പുംഖം സിദ്ധമുക്നാൻ തൊക്ചരി മണിപ്പുരി മറ്റമിസൈ സിംഗ് മഥ മഥ ഓയ്ന കുരോൾ ഗെഹാൻബദ ലൗബിരസി എസ് എസ് നബചന്ദ്രഗി ഖോഞ്ചോൽദ നന്ദലാൽ റോയ്ന സൈരിംഗ്ബ മണിപ്പുരി മറ്റമിസൈമ
1: മതം.